0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളും സഭാദർശനം എന്ന തുടർ പരിപാടിയും കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. വാർത്തകൾ. സംഘർഷങ്ങളും യുദ്ധങ്ങളും ഉൾപ്പെടെ വിവിധ പ്രതിസന്ധികളാൽ മുറിവേറ്റ ഇന്നത്തെ ലോകത്തിന് ക്രൈസ്തവമായ പ്രത്യാശയും പ്രകാശവും പരത്താൻ യുവജനങ്ങളെ ആഹ്വാനം ചെയ്ത് ലിയോ 14 പാപ്പ. ജൂലൈ 8 മുതൽ 11 വരെ തീയതികളിലായി ഇറാഖിലെ അങ്കാവയിൽ നടക്കുന്ന യുവജന സമ്മേളനത്തിലേക്ക് അയച്ച ഒരു വീഡിയോ സന്ദേശത്തിലൂടെയാണ് എർബിൽ അതിരൂപത വിളിച്ചുകൂട്ടിയ ഈ സമ്മേളനത്തിലേക്ക് ഇത്തരമൊരു ക്ഷണം പരിശുദ്ധ പിതാവ് നൽകിയത്. ക്രിസ്തുവിന്റെ സാക്ഷികളാകുന്നതിനായി വിശ്വാസവും സ്നേഹവും പ്രത്യാശയും തങ്ങളുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമാക്കി മാറ്റാനും പ്രാർത്ഥനയിലൂടെയും കൗദാശിക ജീവിതത്തിലൂടെയും ദൈവവുമായുള്ള ബന്ധം ആഴത്തിൽ വളർത്താനും പരിശുദ്ധ പിതാവ് യുവജനങ്ങളോട് തന്റെ സന്ദേശത്തിൽ ആവശ്യപ്പെട്ടു. യേശുവിൽ തങ്ങളുടെ പ്രത്യാശയും വിശ്വാസവും അർപ്പിക്കാൻ പാപ്പ യുവജനങ്ങളെ ക്ഷണിച്ചു. പൊതുനന്മയും മനുഷ്യാന്തസ്സും പ്രോത്സാഹിപ്പിക്കാനും മാനവികതയ്ക്ക് ഉത്തരവാദിത്വപൂർണമായി സേവനങ്ങൾ നൽകാനുള്ള പരിശ്രമങ്ങൾ തുടരാനും ആഹ്വാനം നൽകി ലിയോ 14 പാപ്പ. അന്താരാഷ്ട്ര ടെലികമ്യൂണിക്കേഷൻ യൂണിയൻ ഐക്യരാഷ്ട്രസഭാ സംഘടനകളുമായി ചേർന്ന് പൊതുനന്മയ്ക്കായി നിർമ്മിത ബുദ്ധി എന്ന പേരിൽ ജനീവയിൽ നടത്തുന്ന ആഗോള ഉച്ചകോടിയിലേക്കായി വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയോത്രോ പരോളിൻ ഒപ്പിട്ടു നൽകിയ ഒരു സന്ദേശത്തിലൂടെയാണ് പരിശുദ്ധ പിതാവ് ഇത്തരമൊരു ക്ഷണം മുന്നോട്ടുവച്ചത്. നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗം മാനവരാശിയുടെ ഭാവിയുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉയർത്തുന്നതാണെന്ന് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി ഓർമ്മിപ്പിച്ചു. നിർമ്മിത ബുദ്ധിയുടെ യുഗത്തിൽ മനുഷ്യജീവൻ സുരക്ഷിതമാക്കുക എന്ന വിഷയത്തിനായി സമർപ്പിക്കപ്പെട്ട തന്റെ പ്രഥമ ചാക്രികലേഖനമായ മഞ്ഞിഫിക്ക ഉമാനിത്താസിൽ പൊതുനന്മയും മനുഷ്യാന്തസ്സും പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള മാർഗങ്ങൾ കൂടുതലായി കണ്ടെത്തുക എന്ന ഉദ്ദേശത്തോടെ ഏവരോടും സംവദിക്കാനുള്ള ആഗ്രഹം ലിയോ 14 പാപ്പ വ്യക്തമാക്കുന്നുണ്ടെന്ന് കർദിനാൾ പരോളിൻ എഴുതി. ഏഷ്യയിലെ മെത്രാൻ സമിതികൾ ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ ഒരുമിച്ചുകൂടുമെന്ന് ഏഷ്യൻ മെത്രാൻ സമിതികളുടെ ഫെഡറേഷൻ സെക്രട്ടറി ഫാദർ ജോൺ മീ ഷെന്നിനെ പരാമർശിച്ചുകൊണ്ട് ഫീദസ് ഏജൻസി അറിയിച്ചു. സിനഡാത്മക പരിവർത്തനവും പരസ്പരബന്ധത്തിന്റെ പാലങ്ങളാകാനും പാലങ്ങളുടെ സൃഷ്ടാക്കളാകാനുമുള്ള സഭയുടെ നിയോഗവും എന്ന പ്രമേയത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന ഏഷ്യയിലെ മെത്രാൻ സമിതികളുടെ ഫെഡറേഷന്റെ ജൂലൈ 20 മുതൽ 26 വരെ നടക്കുന്ന ഈ പ്ലീനറി സമ്മേളനം ജക്കാർത്ത അതിരൂപതയുടെ നേതൃത്വത്തിലാണ് നടക്കുക. ഏഷ്യയിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മെത്രാൻമാർ, പരിശുദ്ധ സിംഹാസനത്തിന്റെ പ്രതിനിധികൾ, ഏഷ്യൻ മെത്രാൻ സമിതികളുടെ ഫെഡറേഷന്റെ ഓഫീസ് സെക്രട്ടറിമാർ, ദൈവശാസ്ത്രജ്ഞർ, അജപാലന വിദഗ്ധർ എന്നിവരുൾപ്പെടെ 120 പേരോളം സമ്മേളനത്തിൽ പങ്കെടുക്കും. സമ്മേളനത്തിൽ സംബന്ധിക്കുന്നവർക്കായി പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ നൽകുന്ന സന്ദേശം ജൂലൈ 25 പ്രസിദ്ധീകരിക്കപ്പെടും. വിവിധ സമ്മേളനങ്ങളും ദിവ്യബലിയർപ്പണങ്ങളും പ്രാർത്ഥനയുമായി ബാലപീഡനത്തിനെതിരെ മുൻനിരയിൽ നിന്ന് പോരാടാൻ തയ്യാറെടുത്ത് പാകിസ്ഥാനിലെ കത്തോലിക്കാസഭ. ബാലപീഡന കേസുകളിൽ മതഭേദമന്യേ ആശങ്കാജനകമായ വിധത്തിൽ വർധനവുണ്ടാകുന്ന സാഹചര്യത്തിൽ 2026 കുട്ടികളുടെ വർഷമായി ആചരിക്കാൻ ഇസ്ലാമാബാദ് റാവൽപിണ്ടി രൂപതാ നേതൃത്വം തീരുമാനിച്ചു. കുട്ടികളുടെ അന്തസ്സും സുരക്ഷയും ഉറപ്പാക്കുകയാണ് തങ്ങൾ ലക്ഷ്യമാക്കുന്നതെന്ന് രൂപതാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ജോസഫ് അർഷാദ് പ്രസ്താവിച്ചതായി ജൂലൈ 8 തീയതി ഫീദസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. രാജ്യത്ത് സാഹിൽ എന്ന സന്നദ്ധ സംഘടനയുടെ കണക്കുകൾ പ്രകാരം കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ സംബന്ധിച്ച പരാതികളിൽ 8% വർധനവുണ്ടായെന്നും 3630 കേസുകൾ തെളിയിക്കപ്പെട്ടെന്നും ഫീദസ് റിപ്പോർട്ട് ചെയ്തു. ബാലപീഡന കേസുകളിൽ ഉൾപ്പെട്ടവർക്കെതിരെ അടിയന്തിരവും കർശനവും സുതാര്യവുമായ നടപടികൾ സ്വീകരിക്കണമെന്ന് പാകിസ്ഥാൻ സർക്കാരിനോടും നിയമപാലകരോടും ശിശുസംരക്ഷണ വകുപ്പുകളോടും ബന്ധപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളോടും ആവശ്യപ്പെട്ട ആർച്ച് ബിഷപ്പ് കുട്ടികളുടെ സുരക്ഷ കുടുംബങ്ങളുടെ മാത്രമല്ല ദേശീയ ധാർമ്മിക ഉത്തരവാദിത്വം കൂടിയാണെന്ന് പ്രസ്താവിച്ചു. സംഘർഷങ്ങളും സായുധ ഏറ്റുമുട്ടലുകളും നിലനിൽക്കുന്ന ഹൈറ്റിയിൽ മാനവിക പ്രതിസന്ധി കൂടുതൽ ഗുരുതരമായി. കരീബിയൻ പ്രദേശത്തുള്ള ഈ രാജ്യത്ത് കഴിഞ്ഞ 3 മാസത്തിനിടെ കുറഞ്ഞത് 1600 പേർ കൊല്ലപ്പെട്ടുവെന്ന് ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക പ്രതിനിധി കാർലോസ് റൂയിസ് മാസ്യു വ്യക്തമാക്കി. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ഇനി സഭാദർശനം പരിപാടി കേൾക്കാം.

ഇന്നത്തെ സഭാദർശനം പരിപാടിയിൽ ലിയോ പതിനാലാമൻ പാപ്പായുടെ പ്രഥമ ചാക്രിക ലേഖനമായ മഗ്നിഫിക്ക ഉമാനിത്താസിന്റെ ആമുഖ ഭാഗം 7 മുതൽ 16 വരെയുള്ള ഖണ്ഡികകളെ ആസ്പദമാക്കിയ ചിന്തകളാണ് നാം ശ്രവിക്കുന്നത്.

ആധുനിക യുഗം സാക്ഷ്യം വഹിച്ച വലിയ ഒരു വിപ്ലവം ഡിജിറ്റൽ ലോകത്തിന്റേതാണ്. ലോകം മുഴുവൻ വിരൽത്തുമ്പിൽ സംലഭ്യമാകുമ്പോൾ മനുഷ്യന്റെ ബുദ്ധിക്ക് അതീതമായ ഒരു സ്ഥാനം നിർമ്മിത ബുദ്ധിയുടെ ക്ഷിപ്രവും അതിശയിപ്പിക്കുന്നതുമായ പ്രവർത്തനങ്ങൾക്ക് നൽകിയപ്പോൾ പലപ്പോഴും നഷ്ടപ്പെടുന്നത് ധാർമ്മികമായ അവബോധവും ബോധ്യങ്ങളുമാണ്. നാം പോലും അറിയാതെ നമ്മുടെ ചിന്തകളും കാഴ്ചപ്പാടുകളും നമ്മിൽ നിന്നും അന്യമായി പോകുന്ന ഒരു സാഹചര്യവും ഇന്ന് ഉടലെടുത്തിരിക്കുന്നു. ഈ ഒരു യുഗപരിവർത്തനത്തിന്റെ മധ്യത്തിലാണ് ലിയോ 14 പാപ്പ ലോകത്തിൽ തന്റെ പിതാവിനടുത്ത ഉത്തരവാദിത്വം മനസ്സിലാക്കിക്കൊണ്ട് മഞ്ഞീഫിക്ക ഉമാനിതാസ് എന്ന ചാക്രിക ലേഖനത്തിന് രൂപം നൽകുന്നത്. ഇത് സാങ്കേതികതയുടെ യാന്ത്രികമായ വാക്മയ ചിത്രങ്ങളല്ല, മറിച്ച് ഓരോ മനുഷ്യന്റെയും അന്തസ്സിനെ വീണ്ടെടുക്കുവാൻ നൽകുന്ന ഒരു പ്രോത്സാഹനവും പരസ്പരം സഹായിക്കുന്ന ഒരു മാനവികതയ്ക്കുള്ള ആഹ്വാനവുമാണ് പാപ്പ ഈ ലേഖനത്തിലൂടെ നൽകുന്നത്. ഈ ചാക്രിക ലേഖനത്തിന്റെ ആമുഖ ഭാഗത്തെക്കുറിച്ചുള്ള രണ്ടാം ഭാഗമാണ് നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത്. നിർമ്മിത ബുദ്ധി നമ്മുടെ ജീവിതത്തെ പരിവർത്തനം ചെയ്യുന്ന ഈ കാലഘട്ടത്തെ എങ്ങനെ വിവേകത്തോടെ നേരിടാമെന്ന് വിശദീകരിക്കുവാൻ പാപ്പ ആദ്യം ബാബേൽ ഗോപുരത്തിന്റെ ഉദാഹരണമാണ് നമുക്ക് നൽകുന്നത്. അവർ പരസ്പരം പറഞ്ഞു, നമുക്ക് ഒരു പട്ടണവും ആകാശമൊട്ടുന്ന ഒരു ഗോപുരവും തീർത്ത് പ്രശസ്തി നിലനിർത്താം, അല്ലെങ്കിൽ നാം ഭൂമുഖത്താകെ ചിന്നിച്ചിതറിപ്പോകും. ദൈവത്തെ മറന്നുകൊണ്ടും അപരനെ വിസ്മരിച്ചുകൊണ്ടും തങ്ങളുടെ അഹത്തെ പണിതുയർത്തുവാൻ പരിശ്രമിക്കുന്ന ജനതയെയാണ് ഇവിടെ കാണുന്നത്. ഒരുപക്ഷെ മറ്റാർക്കും പ്രവേശിക്കുവാൻ അനുവാദം നൽകാത്ത അടഞ്ഞ ഒരു വാതിലെന്ന് ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാം. ആകാശത്തോളം ഉയരുന്ന ഒരു ഗോപുരം പണിയുവാൻ തീരുമാനിച്ച മനുഷ്യർ തങ്ങളുടെ അധികാരമുറപ്പിക്കുവാനും ലോകമെങ്ങും ചിതറിപ്പോകാതിരിക്കുവാനും ഒരു നാമം ഉണ്ടാക്കിയെടുക്കുവാനുമാണ് പരിശ്രമിച്ചത്. ഇതിനായി അവർ ഒരു ഭാഷയും ഒരു സംസാര രീതിയും, അതായത് ഒരേ സാങ്കേതിക വിദ്യയും ഉപയോഗിച്ചു. എന്നാൽ ഈ പദ്ധതിയുടെ അടിസ്ഥാനം ദൈവത്തെ ഒഴിവാക്കിയുള്ള മനുഷ്യന്റെ അഹങ്കാരമായിരുന്നു. വൈവിധ്യങ്ങളെ ഇല്ലാതാക്കി എല്ലാവരെയും ഒരേ അച്ചിൽ വാർത്തെടുക്കുന്ന സർവ്വസമാനതയായിരുന്നു അവരുടെ ലക്ഷ്യം. മനുഷ്യന്റെ അന്തസ്സിനേക്കാൾ കാര്യക്ഷമതയ്ക്ക് മുൻഗണന നൽകിയപ്പോൾ പരസ്പരമുള്ള ആശയവിനിമയം തകരുകയും മനുഷ്യർ തമ്മിലുള്ള ബന്ധം ഇല്ലാതാവുകയും ചെയ്തു. ദൈവാശ്രയമില്ലാത്ത ഏതൊരു സാങ്കേതിക മുന്നേറ്റവും ആത്യന്തികമായി മനുഷ്യനെ ഭിന്നിപ്പിക്കുകയും ചിതറിക്കുകയും ചെയ്യുമെന്ന വലിയ പാഠമാണ് ബാബേൽ നൽകുന്നത്. തിരുവചനത്തിൽ നിന്നുമുള്ള രണ്ടാമത്തെ ചിത്രമായി പാപ്പ അവതരിപ്പിക്കുന്നത് നെഹമിയയുടെ പുസ്തകത്തിലെ ജെറൂസലേം മതിലിന്റെ പുനർനിർമ്മാണമാണ്. ബാബിലോൺ പ്രവാസത്തിനുശേഷം തകർന്നടിഞ്ഞ ജെറൂസലേമിലേക്ക് തിരിച്ചെത്തിയ ജനതയുടെ ദയനീയാവസ്ഥ കണ്ട നെഹമിയ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ദൈവത്തിൽ അഭയം പ്രാപിച്ചു. അദ്ദേഹം അധികാരമുപയോഗിച്ച് നിർദ്ദേശങ്ങൾ അടിച്ചേൽപ്പിക്കുകയല്ല ചെയ്തത്, മറിച്ച് ഓരോ കുടുംബത്തെയും വിളിച്ച് അവർക്ക് ഓരോ ഭാഗങ്ങൾ നിർമ്മാണത്തിനായി വീതിച്ചു നൽകി. മൂന്നാമത്തെ അധ്യായത്തിൽ ഇപ്രകാരം വിവിധ പണികൾ ചെയ്യുവാൻ സന്മനസ്സോടെ എത്തിച്ചേരുകയും പണി പൂർത്തിയാക്കുകയും ചെയ്തവരെക്കുറിച്ചുള്ള വിവരണവും നാം വായിക്കുന്നുണ്ട്. പുരോഹിതരും കരകൗശല തൊഴിലാളികളും സ്ത്രീകളും യുവാക്കളും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചപ്പോൾ ഒരു പുതിയ കൂട്ടായ്മ അവിടെ രൂപപ്പെട്ടു. ഇത് വെറും കല്ലുകൾ കൊണ്ടുള്ള നിർമ്മാണമായിരുന്നില്ല, മറിച്ച് ഹൃദയങ്ങൾ തമ്മിലുള്ള ബന്ധം പുനഃസ്ഥാപിക്കലായിരുന്നു. എല്ലാവരും തങ്ങളുടെ പങ്ക് നിർവഹിക്കുമ്പോഴുണ്ടാകുന്ന ഐക്യമാണ് ജെറൂസലേമിന്റെ ശക്തിയെന്ന് ഈ വചനഭാഗങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഈ രണ്ടു വചനഭാഗങ്ങളെയും ഡിജിറ്റൽ വിപ്ലവത്തിന്റെ പശ്ചാത്തലത്തിൽ പരിശോധിക്കുമ്പോൾ സാങ്കേതിക വിദ്യ എന്നത് മനുഷ്യരാശിക്ക് നൽകപ്പെട്ട ഒരു താലന്താണെന്ന് പാപ്പ പഠിപ്പിക്കുന്നു. അത് ആശയവിനിമയം സുഗമമാക്കുവാനും പരിസ്ഥിതിയെ സംരക്ഷിക്കുവാനും നല്ല ആരോഗ്യ പരിചരണത്തിനുമൊക്കെയായി ഉപയോഗിക്കാം. എന്നാൽ അതേ സാങ്കേതിക വിദ്യ തന്നെ വിവേചനത്തിനും അനീതിക്കും കാരണവുമായേക്കാം. സാങ്കേതിക വിദ്യ സ്വയം ഒരു നന്മയോ തിന്മയോ അല്ല, മറിച്ച് അത് ഉപയോഗിക്കുന്നവരുടെയും രൂപകൽപ്പന ചെയ്യുന്നവരുടെയും താൽപ്പര്യങ്ങൾക്കനുസരിച്ച് അതിന്റെ ഫലം മാറുന്നുവെന്ന് പാപ്പ ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ട് സാങ്കേതിക വിദ്യയോട് അതേയെന്നോ അല്ല എന്നോ പറയുന്നതിലല്ല കാര്യം, മറിച്ച് നമ്മൾ ബാബേൽ പണിയുകയാണോ അതോ ജെറൂസലേം പുനർനിർമ്മിക്കുകയാണോ എന്ന ചോദ്യത്തിനാണ് പ്രസക്തി. ആധിപത്യത്തിന്റെ ശക്തിയാണോ അതോ സാഹോദര്യത്തിന്റെ കൂട്ടായ്മയാണോ നമുക്ക് വേണ്ടതെന്ന് നാം തീരുമാനിക്കണം. മനുഷ്യന്റെ അതുല്യമായ അന്തസ്സിനെ കേവലം ഡാറ്റയായും കണക്കുകളായും മാറ്റുന്ന ബാബേൽ സിൻഡ്രോമിനെതിരെ പാപ്പ ഈ ചാക്രിക ലേഖനത്തിൽ മുന്നറിയിപ്പ് നൽകുന്നു. ലാഭക്കൊതിക്കുവേണ്ടി ദുർബലരായവരെ ചൂഷണം ചെയ്യുന്നതും വൈവിധ്യങ്ങളെ ഇല്ലാതാക്കുന്നതും മാനവികതയ്ക്ക് വിരുദ്ധമാണ്. പകരം നെഹമിയയുടെ വഴി തിരഞ്ഞെടുക്കുവാൻ പാപ്പ ആഹ്വാനം ചെയ്യുന്നു. ഇതിനർത്ഥം വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളെയും
വൈവിധ്യങ്ങളെയും ഒരു സ്രോതസ്സായി കാണുകയും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം കെട്ടിപ്പടുക്കുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനം. ആധുനിക കാലത്തെ ക്രിസ്ത്യാനികൾ ഈ പ്രവർത്തനങ്ങളിൽ ദൈവത്തെ കേന്ദ്രസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് സിനഡാത്മകതയിലൂടെ ഒരു പുതിയ ലോകം പണിയുവാൻ പരിശ്രമിക്കണം. വെളിപാട് പുസ്തകത്തിൽ പറയുന്ന പുതിയ ജെറൂസലേം സ്വർഗത്തിൽ നിന്നും ഇറങ്ങിവരുന്ന ദൈവത്തിന്റെ ദാനമാണ്. അത് ഈ ഭൂമിയിൽ സമാധാനവും നീതിയും നിറഞ്ഞ ഒന്നായിരിക്കണം. ഇതായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങളുടെ ലക്ഷ്യം എന്നതും പാപ്പ അടിവരയിട്ട് പറയുന്നു. നന്മയിൽ അധിഷ്ഠിതമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കണമെങ്കിൽ ആദ്യം ദൈവവുമായുള്ള ബന്ധത്തിൽ നമ്മുടെ അടിസ്ഥാനം ഉറപ്പിക്കണം. അപ്രകാരം ഉറച്ച പാറമേൽ നമ്മുടെ ഭവനം പണിയണം. ദൈവം നൽകുന്ന ജീവന്റെ സമൃദ്ധിയും സ്നേഹവുമാണ് യഥാർത്ഥ സന്തോഷത്തിന്റെ അടിസ്ഥാനമെന്ന് വിശുദ്ധ അഗസ്റ്റിന്റെ വാക്കുകൾ ഉദ്ധരിച്ച് പാപ്പ വ്യക്തമാക്കുന്നു. ദൈവത്തിൽ വിശ്രമിക്കുന്നതുവരെ മനുഷ്യന്റെ ഹൃദയം അശാന്തമായിരിക്കും. സാങ്കേതിക വിദ്യയ്ക്ക് ഒരിക്കലും തരുവാനും തൃപ്തിപ്പെടുത്തുവാനും കഴിയാത്ത ആന്തരികമായ സന്തോഷം ദൈവത്തിന് മാത്രമേ നൽകുവാൻ കഴിയൂ എന്ന് സഭ ലോകത്തെ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമ്മുടെ പരിമിതികളും ബലഹീനതകളും ഇല്ലാതാകുന്നു എന്നത് മിഥ്യാധാരണയാണ്. മനുഷ്യന്റെ പരിമിതികളും ബലഹീനതകളും മനുഷ്യത്വത്തിന്റെ ഭാഗമാണെന്ന് പാപ്പ ഓർമ്മിപ്പിക്കുന്നു. എല്ലാ ബലഹീനതകളിൽ നിന്നും സാങ്കേതിക വിദ്യ വഴി രക്ഷപ്പെടാം എന്ന മിഥ്യാധാരണ ഇന്ന് വ്യാപകമാണ്. പരിധിയില്ലാത്ത ശേഷി വർദ്ധിപ്പിക്കലല്ല, മറിച്ച് പരസ്പരമുള്ള കരുതലും ഐക്യദാർഢ്യവുമാണ് യഥാർത്ഥ പുരോഗതിയുടെ അളവുകോൽ. ആരെയും പിന്നിലാക്കാത്ത, എല്ലാവരുടെയും അന്തസ്സ് മാനിക്കുന്ന ഒരു വികസന മാതൃകയാണ് നമുക്ക് വേണ്ടത്. ഇതാണ് പാപ്പ മുൻപോട്ട് വയ്ക്കുന്ന ആശയം. ഇതാണ് കൂട്ടായ്മയുടെ ക്രിസ്തു മാതൃകയും. ലോകം നേരിടുന്ന വെല്ലുവിളികളെ ഒറ്റയ്ക്ക് നേരിടുവാൻ ആർക്കും സാധിക്കില്ല. ശാസ്ത്രജ്ഞർ, സംരംഭകർ, അധ്യാപകർ, ഭരണാധികാരികൾ, സാധാരണക്കാർ തുടങ്ങി സമൂഹത്തിന്റെ എല്ലാ മേഖലയിലുള്ളവരും ഇതിനായി ഒരുമിച്ച് പ്രവർത്തിക്കണം. ഓരോരുത്തർക്കും മതിലിന്റെ ഓരോ ഭാഗം പണിയുവാനുണ്ടെന്ന നെഹമിയയുടെ പാഠം ഇവിടെ പ്രസക്തമാണ്. വൈവിധ്യങ്ങൾ ഭയപ്പെടേണ്ട ഒന്നല്ല, മറിച്ച് ഉത്തരവാദിത്വ ബോധത്തോടെ അവയെ സർഗാത്മകമായി ഉപയോഗിക്കുമ്പോൾ അത് സമാധാനത്തിനും പുരോഗതിക്കും വഴിതെളിക്കുന്നു. ആശയവിനിമയത്തിൽ വിദ്വേഷമോ അവഹേളനമോ ഇല്ലാത്ത സുവിശേഷാത്മകമായ ഭാഷ ഉപയോഗിക്കണമെന്നും അന്ധമായ സാങ്കേതിക ആരാധനയോ ആവശ്യമില്ലാത്ത ഭീതിയോ പാടില്ല എന്നും പാപ്പ അടിവരയിട്ട് പറയുന്നു. പകരം മനുഷ്യന്റെ അന്തസ്, പാവപ്പെട്ടവരോടുള്ള പരിഗണന, പരിസ്ഥിതി സംരക്ഷണം തുടങ്ങിയ മാനദണ്ഡങ്ങൾ മുൻനിർത്തി വിവേചന ബുദ്ധിയോടെ മുൻപോട്ടു നീങ്ങണം. സാങ്കേതിക വിദ്യയുടെ പ്രത്യാഘാതങ്ങൾ പഠിക്കുവാനും ഡിജിറ്റൽ സാക്ഷരത വളർത്തുവാനും നീതിയുക്തമായ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാനും പാപ്പ ആഹ്വാനം ചെയ്യുന്നു. 2025 ജൂബിലി വർഷം നൽകിയ നിരാശപ്പെടുത്താത്ത പ്രത്യാശയ്ക്കുവേണ്ടി ഭാവിയിലെ വെല്ലുവിളികളെ നേരിടുവാൻ നാം തയ്യാറാകണം. നിർമ്മിത ബുദ്ധി മനുഷ്യന്റെ പ്രാധാന്യം കുറയ്ക്കുവാൻ സാധ്യതയുള്ള ഈ കാലഘട്ടത്തിൽ കൂടുതൽ ആഴത്തിൽ മനുഷ്യനായിരിക്കുവാനും മാനവികതയുടെ മഹത്വം പ്രചരിപ്പിക്കുവാനും നമുക്ക് കടമയുണ്ട്. യേശുക്രിസ്തുവിൽ വെളിപ്പെട്ട ആ മഹത്തായ മനുഷ്യത്വത്തെ ഒരു യന്ത്രത്തിനും പകരം വയ്ക്കുവാൻ സാധിക്കില്ല. കേൾക്കുവാനും സ്നേഹിക്കുവാനുമുള്ള തുറന്ന ഹൃദയമാണ് യഥാർത്ഥ പുരോഗതിയുടെ ഉറവിടമെന്നതും പാപ്പ മുൻപോട്ട് വയ്ക്കുന്ന ആശയമാണ്. നമ്മുടെ കാലഘട്ടത്തിന്റെ നിർമ്മാണശാലകളിൽ ഇറങ്ങി പ്രവർത്തിക്കുവാൻ ഭയപ്പെടരുത്. നെഹമിയായെ പോലെ പ്രാർത്ഥിക്കുവാനും വിവേകത്തോടെ പദ്ധതികൾ വിഭാവനം ചെയ്യുവാനും സ്ഥിരോത്സാഹത്തോടെ പ്രവർത്തിക്കുവാനും ആവശ്യപ്പെട്ടുകൊണ്ട് പാപ്പ ഈ ലേഖനം സകലർക്കുമായി സമർപ്പിക്കുന്നു. പാവപ്പെട്ടവരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായ തള്ളപ്പെട്ട കല്ലുകൾ മൂലക്കല്ലുകളായി മാറുന്ന ഒരു ലോകം നാം കെട്ടിപ്പടുക്കണം. ബാബേലിന്റെ ഗോപുരങ്ങൾ പണിയുന്നത് നിർത്തി ജെറുസലേമിന്റെ ഐക്യത്തിനായി കൈകോർക്കണം. മാനവികതയുടെ സൗന്ദര്യം നഷ്ടപ്പെടാതെ ദൈവം വസിക്കുന്ന ഇടമായി ലോകത്തെ മാറ്റുവാൻ നമുക്ക് ശ്രമിക്കാം എന്നുമാണ് പാപ്പ ആഹ്വാനം ചെയ്യുന്നത്. പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പായുടെ ഈ ചാക്രിക ലേഖനം സാങ്കേതിക വിദ്യയെ വെറുക്കുവാനല്ല, മറിച്ച് അതിനെ മനുഷ്യത്വപരമായി ഉപയോഗിക്കുവാനാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അധികാരത്തിന്റെയും അഹങ്കാരത്തിന്റെയും പ്രതീകമായ ബാബേലിന് പകരം സേവനത്തിന്റെയും പങ്കാളിത്തത്തിന്റെയും പ്രതീകമായ നെഹമിയായുടെ ജെറുസലേമിനെ മാതൃകയാക്കുവാൻ ലോകം തയ്യാറാകണം എന്നതാണ് ഇതിന്റെ കാതൽ. നിർമ്മിത ബുദ്ധിയെന്ന ദൈവം നൽകിയിരിക്കുന്ന താലന്തിനെ ദൈവഹിതത്തിനും മാനുഷിക നന്മയ്ക്കുമായി ഉപയോഗിക്കുവാൻ ഈ ചാക്രിക ലേഖനം നമ്മെ പ്രചോദിപ്പിക്കുന്നു.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ഫാദർ ജേക്കബ് ആക്കനത്ത് MCBSന്റെ വരികൾക്ക് ഫാദർ ഫിലിപ്പ് മാത്യു വെട്ടിക്കാട്ട് സംഗീതം പകർന്ന ഗാനം. ആലപിക്കുന്നത് കേദാർനാഥും വൈഗ മേരി ജോയും.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളും സഭാദർശനം എന്ന തുടർ പരിപാടിയും കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. വാർത്തകൾ. സംഘർഷങ്ങളും യുദ്ധങ്ങളും ഉൾപ്പെടെ വിവിധ പ്രതിസന്ധികളാൽ മുറിവേറ്റ ഇന്നത്തെ ലോകത്തിന് ക്രൈസ്തവമായ പ്രത്യാശയും പ്രകാശവും പരത്താൻ യുവജനങ്ങളെ ആഹ്വാനം ചെയ്ത് ലിയോ 14 പാപ്പ ജൂലൈ 8 മുതൽ 11 വരെ തീയതികളിലായി ഇറാഖിലെ അങ്കാവയിൽ നടക്കുന്ന യുവജന സമ്മേളനത്തിലേക്ക് അയച്ച ഒരു വീഡിയോ സന്ദേശത്തിലൂടെയാണ് എർബിൽ അതിരൂപത വിളിച്ചുകൂട്ടിയ ഈ സമ്മേളനത്തിലേക്ക് ഇത്തരമൊരു ക്ഷണം പരിശുദ്ധപിതാവ് നൽകിയത്. ക്രിസ്തുവിന്റെ സാക്ഷികളാകുന്നതിനായി വിശ്വാസവും സ്നേഹവും പ്രത്യാശയും തങ്ങളുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമാക്കി മാറ്റാനും പ്രാർത്ഥനയിലൂടെയും കൗദാശിക ജീവിതത്തിലൂടെയും ദൈവവുമായുള്ള ബന്ധം ആഴത്തിൽ വളർത്താനും പരിശുദ്ധപിതാവ് യുവജനങ്ങളോട് തന്റെ സന്ദേശത്തിൽ ആവശ്യപ്പെട്ടു. യേശുവിൽ തങ്ങളുടെ പ്രത്യാശയും വിശ്വാസവും അർപ്പിക്കാൻ പാപ്പ യുവജനങ്ങളെ ക്ഷണിച്ചു. പുതുനന്മയും മനുഷ്യാന്തസ്സും പ്രോത്സാഹിപ്പിക്കാനും മാനവികതയ്ക്ക് ഉത്തരവാദിത്വപൂർണമായി സേവനങ്ങൾ നൽകാനുള്ള പരിശ്രമങ്ങൾ തുടരാനും ആഹ്വാനം നൽകി ലിയോ 14 പാപ്പ. അന്താരാഷ്ട്ര ടെലികമ്യൂണിക്കേഷൻ യൂണിയൻ ഐക്യരാഷ്ട്രസഭാ സംഘടനകളുമായി ചേർന്ന് പൊതുനന്മയ്ക്കായി നിർമ്മിത ബുദ്ധി എന്ന പേരിൽ ജനീവയിൽ നടത്തുന്ന ആഗോള ഉച്ചകോടിയിലേക്കായി വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയോത്രോ പരോളിൻ ഒപ്പിട്ടു നൽകിയ ഒരു സന്ദേശത്തിലൂടെയാണ് പരിശുദ്ധപിതാവ് ഇത്തരമൊരു ക്ഷണം മുന്നോട്ടുവച്ചത്. നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗം മാനവരാശിയുടെ ഭാവിയുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉയർത്തുന്നതാണെന്ന് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി ഓർമ്മിപ്പിച്ചു. നിർമ്മിത ബുദ്ധിയുടെ യുഗത്തിൽ മനുഷ്യജീവൻ സുരക്ഷിതമാക്കുക എന്ന വിഷയത്തിനായി സമർപ്പിക്കപ്പെട്ട തന്റെ പ്രഥമ ചാക്രികലേഖനമായ മഞ്ഞിഫിക്ക ഉമാനിത്താസിൽ പൊതുനന്മയും മനുഷ്യാന്തസ്സും പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള മാർഗങ്ങൾ കൂടുതലായി കണ്ടെത്തുക എന്ന ഉദ്ദേശത്തോടെ ഏവരോടും സംവദിക്കാനുള്ള ആഗ്രഹം ലിയോ 14 പാപ്പ വ്യക്തമാക്കുന്നുണ്ടെന്ന് കർദിനാൾ പരോളിൻ എഴുതി. ഏഷ്യയിലെ മെത്രാൻ സമിതികൾ ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ ഒരുമിച്ചുകൂടുമെന്ന് ഏഷ്യൻ മെത്രാൻ സമിതികളുടെ ഫെഡറേഷൻ സെക്രട്ടറി ഫാദർ ജോൺ മീ ഷെന്നിനെ പരാമർശിച്ചുകൊണ്ട് ഫീദസ് ഏജൻസി അറിയിച്ചു. സിനഡാത്മക പരിവർത്തനവും പരസ്പരബന്ധത്തിന്റെ പാലങ്ങളാകാനും പാലങ്ങളുടെ സൃഷ്ടാക്കളാകാനുമുള്ള സഭയുടെ നിയോഗവും എന്ന പ്രമേയത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന ഏഷ്യയിലെ മെത്രാൻ സമിതികളുടെ ഫെഡറേഷന്റെ ജൂലൈ 20 മുതൽ 26 വരെ നടക്കുന്ന ഈ പ്ലീനറി സമ്മേളനം ജക്കാർത്ത അതിരൂപതയുടെ നേതൃത്വത്തിലാണ് നടക്കുക. ഏഷ്യയിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മെത്രാൻമാർ, പരിശുദ്ധ സിംഹാസനത്തിന്റെ പ്രതിനിധികൾ, ഏഷ്യൻ മെത്രാൻ സമിതികളുടെ ഫെഡറേഷന്റെ ഓഫീസ് സെക്രട്ടറിമാർ, ദൈവശാസ്ത്രജ്ഞർ, അജപാലന വിദഗ്ധർ എന്നിവരുൾപ്പെടെ 120 പേരോളം സമ്മേളനത്തിൽ പങ്കെടുക്കും. സമ്മേളനത്തിൽ സംബന്ധിക്കുന്നവർക്കായി പരിശുദ്ധപിതാവ് ലിയോ 14 പാപ്പ നൽകുന്ന സന്ദേശം ജൂലൈ 25 പ്രസിദ്ധീകരിക്കപ്പെടും. വിവിധ സമ്മേളനങ്ങളും ദിവ്യബലിയർപ്പണങ്ങളും പ്രാർത്ഥനയുമായി ബാലപീഡനത്തിനെതിരെ മുൻനിരയിൽ നിന്ന് പോരാടാൻ തയ്യാറെടുത്ത് പാകിസ്ഥാനിലെ കത്തോലിക്കാ സഭ. ബാലപീഡനക്കേസുകളിൽ മതഭേദമന്യേ ആശങ്കാജനകമായ വിധത്തിൽ വർധനവുണ്ടാകുന്ന സാഹചര്യത്തിൽ 2026 കുട്ടികളുടെ വർഷമായി ആചരിക്കാൻ ഇസ്ലാമാബാദ് റാവൽപിണ്ടി രൂപതാ നേതൃത്വം തീരുമാനിച്ചു. കുട്ടികളുടെ അന്തസ്സും സുരക്ഷയും ഉറപ്പാക്കുകയാണ് തങ്ങൾ ലക്ഷ്യമാക്കുന്നതെന്ന് രൂപതാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ജോസഫ് അർഷാദ് പ്രസ്താവിച്ചതായി ജൂലൈ 8 തീയതി ഫീദസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. രാജ്യത്ത് സാഹിൽ എന്ന സന്നദ്ധ സംഘടനയുടെ കണക്കുകൾ പ്രകാരം കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ സംബന്ധിച്ച പരാതികളിൽ 8% വർധനവുണ്ടായെന്നും 3630 കേസുകൾ തെളിയിക്കപ്പെട്ടെന്നും ഫീദസ് റിപ്പോർട്ട് ചെയ്തു. ബാലപീഡന കേസുകളിൽ ഉൾപ്പെട്ടവർക്കെതിരെ അടിയന്തിരവും കർശനവും സുതാര്യവുമായ നടപടികൾ സ്വീകരിക്കണമെന്ന് പാകിസ്ഥാൻ സർക്കാരിനോടും നിയമപാലകരോടും ശിശുസംരക്ഷണ വകുപ്പുകളോടും ബന്ധപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളോടും ആവശ്യപ്പെട്ട ആർച്ച് ബിഷപ്പ് കുട്ടികളുടെ സുരക്ഷ കുടുംബങ്ങളുടെ മാത്രമല്ല ദേശീയ ധാർമ്മിക ഉത്തരവാദിത്വം കൂടിയാണെന്ന് പ്രസ്താവിച്ചു. സംഘർഷങ്ങളും സായുധ ഏറ്റുമുട്ടലുകളും നിലനിൽക്കുന്ന ഹൈറ്റിയിൽ മാനവിക പ്രതിസന്ധി കൂടുതൽ ഗുരുതരമായി. കരീബിയൻ പ്രദേശത്തുള്ള ഈ രാജ്യത്ത് കഴിഞ്ഞ 3 മാസത്തിനിടെ കുറഞ്ഞത് 1600 പേർ കൊല്ലപ്പെട്ടുവെന്ന് ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക പ്രതിനിധി കാർലോസ് റൂയിസ് മാസ്യു വ്യക്തമാക്കി. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ഇനി സഭാദർശനം പരിപാടി കേൾക്കാം.

ഇന്നത്തെ സഭാദർശനം പരിപാടിയിൽ ലിയോ പതിനാലാമൻ പാപ്പായുടെ പ്രഥമ ചാക്രിക ലേഖനമായ മഗ്നിഫിക്ക ഉമാനിത്താസിന്റെ ആമുഖ ഭാഗം 7 മുതൽ 16 വരെയുള്ള ഖണ്ഡികകളെ ആസ്പദമാക്കിയ ചിന്തകളാണ് നാം ശ്രവിക്കുന്നത്.

ആധുനിക യുഗം സാക്ഷ്യം വഹിച്ച വലിയ ഒരു വിപ്ലവം ഡിജിറ്റൽ ലോകത്തിന്റേതാണ്. ലോകം മുഴുവൻ വിരൽത്തുമ്പിൽ സംലഭ്യമാകുമ്പോൾ മനുഷ്യന്റെ ബുദ്ധിക്ക് അതീതമായ ഒരു സ്ഥാനം നിർമ്മിത ബുദ്ധിയുടെ ക്ഷിപ്രവും അതിശയിപ്പിക്കുന്നതുമായ പ്രവർത്തനങ്ങൾക്ക് നൽകിയപ്പോൾ പലപ്പോഴും നഷ്ടപ്പെടുന്നത് ധാർമ്മികമായ അവബോധവും ബോധ്യങ്ങളുമാണ്. നാം പോലും അറിയാതെ നമ്മുടെ ചിന്തകളും കാഴ്ചപ്പാടുകളും നമ്മിൽ നിന്നും അന്യമായി പോകുന്ന ഒരു സാഹചര്യവും ഇന്ന് ഉടലെടുത്തിരിക്കുന്നു. ഈ ഒരു യുഗപരിവർത്തനത്തിന്റെ മധ്യത്തിലാണ് ലിയോ 14 പാപ്പ ലോകത്തിൽ തന്റെ പിതാവിനടുത്ത ഉത്തരവാദിത്വം മനസ്സിലാക്കിക്കൊണ്ട് മഞ്ഞീഫിക്ക ഉമാനിതാസ് എന്ന ചാക്രിക ലേഖനത്തിന് രൂപം നൽകുന്നത്. ഇത് സാങ്കേതികതയുടെ യാന്ത്രികമായ വാക്മയ ചിത്രങ്ങളല്ല, മറിച്ച് ഓരോ മനുഷ്യന്റെയും അന്തസ്സിനെ വീണ്ടെടുക്കുവാൻ നൽകുന്ന ഒരു പ്രോത്സാഹനവും പരസ്പരം സഹായിക്കുന്ന ഒരു മാനവികതയ്ക്കുള്ള ആഹ്വാനവുമാണ് പാപ്പ ഈ ലേഖനത്തിലൂടെ നൽകുന്നത്. ഈ ചാക്രിക ലേഖനത്തിന്റെ ആമുഖ ഭാഗത്തെക്കുറിച്ചുള്ള രണ്ടാം ഭാഗമാണ് നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത്. നിർമ്മിത ബുദ്ധി നമ്മുടെ ജീവിതത്തെ പരിവർത്തനം ചെയ്യുന്ന ഈ കാലഘട്ടത്തെ എങ്ങനെ വിവേകത്തോടെ നേരിടാമെന്ന് വിശദീകരിക്കുവാൻ പാപ്പ ആദ്യം ബാബേൽ ഗോപുരത്തിന്റെ ഉദാഹരണമാണ് നമുക്ക് നൽകുന്നത്. അവർ പരസ്പരം പറഞ്ഞു, നമുക്ക് ഒരു പട്ടണവും ആകാശമൊട്ടുന്ന ഒരു ഗോപുരവും തീർത്ത് പ്രശസ്തി നിലനിർത്താം, അല്ലെങ്കിൽ നാം ഭൂമുഖത്താകെ ചിന്നിച്ചിതറിപ്പോകും. ദൈവത്തെ മറന്നുകൊണ്ടും അപരനെ വിസ്മരിച്ചുകൊണ്ടും തങ്ങളുടെ അഹത്തെ പണിതുയർത്തുവാൻ പരിശ്രമിക്കുന്ന ജനതയെയാണ് ഇവിടെ കാണുന്നത്. ഒരുപക്ഷെ മറ്റാർക്കും പ്രവേശിക്കുവാൻ അനുവാദം നൽകാത്ത അടഞ്ഞ ഒരു വാതിലെന്ന് ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാം. ആകാശത്തോളം ഉയരുന്ന ഒരു ഗോപുരം പണിയുവാൻ തീരുമാനിച്ച മനുഷ്യർ തങ്ങളുടെ അധികാരമുറപ്പിക്കുവാനും ലോകമെങ്ങും ചിതറിപ്പോകാതിരിക്കുവാനും ഒരു നാമം ഉണ്ടാക്കിയെടുക്കുവാനുമാണ് പരിശ്രമിച്ചത്. ഇതിനായി അവർ ഒരു ഭാഷയും ഒരു സംസാര രീതിയും, അതായത് ഒരേ സാങ്കേതിക വിദ്യയും ഉപയോഗിച്ചു. എന്നാൽ ഈ പദ്ധതിയുടെ അടിസ്ഥാനം ദൈവത്തെ ഒഴിവാക്കിയുള്ള മനുഷ്യന്റെ അഹങ്കാരമായിരുന്നു. വൈവിധ്യങ്ങളെ ഇല്ലാതാക്കി എല്ലാവരെയും ഒരേ അച്ചിൽ വാർത്തെടുക്കുന്ന സർവ്വസമാനതയായിരുന്നു അവരുടെ ലക്ഷ്യം. മനുഷ്യന്റെ അന്തസ്സിനേക്കാൾ കാര്യക്ഷമതയ്ക്ക് മുൻഗണന നൽകിയപ്പോൾ പരസ്പരമുള്ള ആശയവിനിമയം തകരുകയും മനുഷ്യർ തമ്മിലുള്ള ബന്ധം ഇല്ലാതാവുകയും ചെയ്തു. ദൈവാശ്രയമില്ലാത്ത ഏതൊരു സാങ്കേതിക മുന്നേറ്റവും ആത്യന്തികമായി മനുഷ്യനെ ഭിന്നിപ്പിക്കുകയും ചിതറിക്കുകയും ചെയ്യുമെന്ന വലിയ പാഠമാണ് ബാബേൽ നൽകുന്നത്. തിരുവചനത്തിൽ നിന്നുമുള്ള രണ്ടാമത്തെ ചിത്രമായി പാപ്പ അവതരിപ്പിക്കുന്നത് നെഹമിയയുടെ പുസ്തകത്തിലെ ജെറുസലേം മതിലിന്റെ പുനർനിർമ്മാണമാണ്. ബാബിലോൺ പ്രവാസത്തിനുശേഷം തകർന്നടിഞ്ഞ ജെറുസലേമിലേക്ക് തിരിച്ചെത്തിയ ജനതയുടെ ദയനീയാവസ്ഥ കണ്ട നെഹമിയ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ദൈവത്തിൽ അഭയം പ്രാപിച്ചു. അദ്ദേഹം അധികാരമുപയോഗിച്ച് നിർദ്ദേശങ്ങൾ അടിച്ചേൽപ്പിക്കുകയല്ല ചെയ്തത്, മറിച്ച് ഓരോ കുടുംബത്തെയും വിളിച്ച് അവർക്ക് ഓരോ ഭാഗങ്ങൾ നിർമ്മാണത്തിനായി വീതിച്ചു നൽകി. മൂന്നാമത്തെ അധ്യായത്തിൽ ഇപ്രകാരം വിവിധ പണികൾ ചെയ്യുവാൻ സന്മനസ്സോടെ എത്തിച്ചേരുകയും പണി പൂർത്തിയാക്കുകയും ചെയ്തവരെക്കുറിച്ചുള്ള വിവരണവും നാം വായിക്കുന്നുണ്ട്. പുരോഹിതരും കരകൗശല തൊഴിലാളികളും സ്ത്രീകളും യുവാക്കളും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചപ്പോൾ ഒരു പുതിയ കൂട്ടായ്മ അവിടെ രൂപപ്പെട്ടു. ഇത് വെറും കല്ലുകൾ കൊണ്ടുള്ള നിർമ്മാണമായിരുന്നില്ല, മറിച്ച് ഹൃദയങ്ങൾ തമ്മിലുള്ള ബന്ധം പുനഃസ്ഥാപിക്കലായിരുന്നു. എല്ലാവരും തങ്ങളുടെ പങ്ക് നിർവഹിക്കുമ്പോൾ ഉണ്ടാകുന്ന ഐക്യമാണ് ജെറുസലേമിന്റെ ശക്തിയെന്ന് ഈ വചനഭാഗങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഈ രണ്ടു വചനഭാഗങ്ങളെയും ഡിജിറ്റൽ വിപ്ലവത്തിന്റെ പശ്ചാത്തലത്തിൽ പരിശോധിക്കുമ്പോൾ സാങ്കേതിക വിദ്യ എന്നത് മനുഷ്യരാശിക്ക് നൽകപ്പെട്ട ഒരു താലന്താണെന്ന് പാപ്പ പഠിപ്പിക്കുന്നു. അത് ആശയവിനിമയം സുഗമമാക്കുവാനും പരിസ്ഥിതിയെ സംരക്ഷിക്കുവാനും നല്ല ആരോഗ്യ പരിചരണത്തിനുമൊക്കെയായി ഉപയോഗിക്കാം. എന്നാൽ അതേ സാങ്കേതിക വിദ്യ തന്നെ വിവേചനത്തിനും അനീതിക്കും കാരണവുമായേക്കാം. സാങ്കേതിക വിദ്യ സ്വയം ഒരു നന്മയോ തിന്മയോ അല്ല, മറിച്ച് അത് ഉപയോഗിക്കുന്നവരുടെയും രൂപകൽപ്പന ചെയ്യുന്നവരുടെയും താൽപ്പര്യങ്ങൾക്കനുസരിച്ച് അതിന്റെ ഫലം മാറുന്നുവെന്ന് പാപ്പ ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ട് സാങ്കേതിക വിദ്യയോട് അതേയെന്നോ അല്ല എന്നോ പറയുന്നതിലല്ല കാര്യം, മറിച്ച് നമ്മൾ ബാബേൽ പണിയുകയാണോ അതോ ജെറുസലേം പുനർനിർമ്മിക്കുകയാണോ എന്ന ചോദ്യത്തിനാണ് പ്രസക്തി. ആധിപത്യത്തിന്റെ ശക്തിയാണോ അതോ സാഹോദര്യത്തിന്റെ കൂട്ടായ്മയാണോ നമുക്ക് വേണ്ടതെന്ന് നാം തീരുമാനിക്കണം. മനുഷ്യന്റെ അതുല്യമായ അന്തസ്സിനെ കേവലം ഡാറ്റയായും കണക്കുകളായും മാറ്റുന്ന ബാബേൽ സിൻഡ്രോമിനെതിരെ പാപ്പ ഈ ചാക്രിക ലേഖനത്തിൽ മുന്നറിയിപ്പ് നൽകുന്നു. ലാഭക്കൊതിക്കുവേണ്ടി ദുർബലരായവരെ ചൂഷണം ചെയ്യുന്നതും വൈവിധ്യങ്ങളെ ഇല്ലാതാക്കുന്നതും മാനവികതയ്ക്ക് വിരുദ്ധമാണ്. പകരം നെഹമിയയുടെ വഴി തിരഞ്ഞെടുക്കുവാൻ പാപ്പ ആഹ്വാനം ചെയ്യുന്നു. ഇതിനർത്ഥം വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളെയും
വൈവിധ്യങ്ങളെയും ഒരു സ്രോതസ്സായി കാണുകയും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം കെട്ടിപ്പടുക്കുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനം. ആധുനിക കാലത്തെ ക്രിസ്ത്യാനികൾ ഈ പ്രവർത്തനങ്ങളിൽ ദൈവത്തെ കേന്ദ്രസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് സിനിഡാത്മകതയിലൂടെ ഒരു പുതിയ ലോകം പണിയുവാൻ പരിശ്രമിക്കണം. വെളിപാട് പുസ്തകത്തിൽ പറയുന്ന പുതിയ ജെറൂസലേം സ്വർഗത്തിൽ നിന്നും ഇറങ്ങിവരുന്ന ദൈവത്തിന്റെ ദാനമാണ്. അത് ഈ ഭൂമിയിൽ സമാധാനവും നീതിയും നിറഞ്ഞ ഒന്നായിരിക്കണം. ഇതായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങളുടെ ലക്ഷ്യം എന്നതും പാപ്പ അടിവരയിട്ട് പറയുന്നു. നന്മയിൽ അധിഷ്ഠിതമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കണമെങ്കിൽ ആദ്യം ദൈവവുമായുള്ള ബന്ധത്തിൽ നമ്മുടെ അടിസ്ഥാനം ഉറപ്പിക്കണം. അപ്രകാരം ഉറച്ച പാറമേൽ നമ്മുടെ ഭവനം പണിയണം. ദൈവം നൽകുന്ന ജീവന്റെ സമൃദ്ധിയും സ്നേഹവുമാണ് യഥാർത്ഥ സന്തോഷത്തിന്റെ അടിസ്ഥാനമെന്ന് വിശുദ്ധ അഗസ്റ്റിന്റെ വാക്കുകൾ ഉദ്ധരിച്ച് പാപ്പ വ്യക്തമാക്കുന്നു. ദൈവത്തിൽ വിശ്രമിക്കുന്നതുവരെ മനുഷ്യന്റെ ഹൃദയം അശാന്തമായിരിക്കും. സാങ്കേതിക വിദ്യയ്ക്ക് ഒരിക്കലും തരുവാനും തൃപ്തിപ്പെടുത്തുവാനും കഴിയാത്ത ആന്തരികമായ സന്തോഷം ദൈവത്തിന് മാത്രമേ നൽകുവാൻ കഴിയൂ എന്ന് സഭ ലോകത്തെ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമ്മുടെ പരിമിതികളും ബലഹീനതകളും ഇല്ലാതാകുന്നു എന്നത് മിഥ്യാധാരണയാണ്. മനുഷ്യന്റെ പരിമിതികളും ബലഹീനതകളും മനുഷ്യത്വത്തിന്റെ ഭാഗമാണെന്ന് പാപ്പ ഓർമ്മിപ്പിക്കുന്നു. എല്ലാ ബലഹീനതകളിൽ നിന്നും സാങ്കേതിക വിദ്യ വഴി രക്ഷപ്പെടാം എന്ന മിഥ്യാധാരണ ഇന്ന് വ്യാപകമാണ്. പരിധിയില്ലാത്ത ശേഷി വർദ്ധിപ്പിക്കലല്ല, മറിച്ച് പരസ്പരമുള്ള കരുതലും ഐക്യദാർഢ്യവുമാണ് യഥാർത്ഥ പുരോഗതിയുടെ അളവുകോൽ. ആരെയും പിന്നിലാക്കാത്ത, എല്ലാവരുടെയും അന്തസ് മാനിക്കുന്ന ഒരു വികസന മാതൃകയാണ് നമുക്ക് വേണ്ടത്. ഇതാണ് പാപ്പ മുൻപോട്ട് വയ്ക്കുന്ന ആശയം. ഇതാണ് കൂട്ടായ്മയുടെ ക്രിസ്തു മാതൃകയും. ലോകം നേരിടുന്ന വെല്ലുവിളികളെ ഒറ്റയ്ക്ക് നേരിടുവാൻ ആർക്കും സാധിക്കില്ല. ശാസ്ത്രജ്ഞർ, സംരംഭകർ, അധ്യാപകർ, ഭരണാധികാരികൾ, സാധാരണക്കാർ തുടങ്ങി സമൂഹത്തിന്റെ എല്ലാ മേഖലയിലുള്ളവരും ഇതിനായി ഒരുമിച്ച് പ്രവർത്തിക്കണം. ഓരോരുത്തർക്കും മതിലിന്റെ ഓരോ ഭാഗം പണിയുവാനുണ്ടെന്ന നെഹെമിയയുടെ പാഠം ഇവിടെ പ്രസക്തമാണ്. വൈവിധ്യങ്ങൾ ഭയപ്പെടേണ്ട ഒന്നല്ല, മറിച്ച് ഉത്തരവാദിത്വ ബോധത്തോടെ അവയെ സർഗാത്മകമായി ഉപയോഗിക്കുമ്പോൾ അത് സമാധാനത്തിനും പുരോഗതിക്കും വഴിതെളിക്കുന്നു. ആശയവിനിമയത്തിൽ വിദ്വേഷമോ അവഹേളനമോ ഇല്ലാത്ത സുവിശേഷാത്മകമായ ഭാഷ ഉപയോഗിക്കണമെന്നും അന്ധമായ സാങ്കേതിക ആരാധനയോ ആവശ്യമില്ലാത്ത ഭീതിയോ പാടില്ല എന്നും പാപ്പ അടിവരയിട്ട് പറയുന്നു. പകരം മനുഷ്യന്റെ അന്തസ്, പാവപ്പെട്ടവരോടുള്ള പരിഗണന, പരിസ്ഥിതി സംരക്ഷണം തുടങ്ങിയ മാനദണ്ഡങ്ങൾ മുൻനിർത്തി വിവേചന ബുദ്ധിയോടെ മുൻപോട്ടു നീങ്ങണം. സാങ്കേതിക വിദ്യയുടെ പ്രത്യാഘാതങ്ങൾ പഠിക്കുവാനും ഡിജിറ്റൽ സാക്ഷരത വളർത്തുവാനും നീതിയുക്തമായ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാനും പാപ്പ ആഹ്വാനം ചെയ്യുന്നു. 2025 ജൂബിലി വർഷം നൽകിയ നിരാശപ്പെടുത്താത്ത പ്രത്യാശയ്ക്കുവേണ്ടി ഭാവിയിലെ വെല്ലുവിളികളെ നേരിടുവാൻ നാം തയ്യാറാകണം. നിർമ്മിത ബുദ്ധി മനുഷ്യന്റെ പ്രാധാന്യം കുറയ്ക്കുവാൻ സാധ്യതയുള്ള ഈ കാലഘട്ടത്തിൽ കൂടുതൽ ആഴത്തിൽ മനുഷ്യനായിരിക്കുവാനും മാനവികതയുടെ മഹത്വം പ്രചരിപ്പിക്കുവാനും നമുക്ക് കടമയുണ്ട്. യേശുക്രിസ്തുവിൽ വെളിപ്പെട്ട ആ മഹത്തായ മനുഷ്യത്വത്തെ ഒരു യന്ത്രത്തിനും പകരം വയ്ക്കുവാൻ സാധിക്കില്ല. കേൾക്കുവാനും സ്നേഹിക്കുവാനുമുള്ള തുറന്ന ഹൃദയമാണ് യഥാർത്ഥ പുരോഗതിയുടെ ഉറവിടമെന്നതും പാപ്പ മുൻപോട്ട് വയ്ക്കുന്ന ആശയമാണ്. നമ്മുടെ കാലഘട്ടത്തിന്റെ നിർമ്മാണശാലകളിൽ ഇറങ്ങി പ്രവർത്തിക്കുവാൻ ഭയപ്പെടരുത്. നെഹെമിയയെ പോലെ പ്രാർത്ഥിക്കുവാനും വിവേകത്തോടെ പദ്ധതികൾ വിഭാവനം ചെയ്യുവാനും സ്ഥിരോത്സാഹത്തോടെ പ്രവർത്തിക്കുവാനും ആവശ്യപ്പെട്ടുകൊണ്ട് പാപ്പ ഈ ലേഖനം സകലർക്കുമായി സമർപ്പിക്കുന്നു. പാവപ്പെട്ടവരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായ തള്ളപ്പെട്ട കല്ലുകൾ മൂലക്കല്ലുകളായി മാറുന്ന ഒരു ലോകം നാം കെട്ടിപ്പടുക്കണം. ബാബേലിന്റെ ഗോപുരങ്ങൾ പണിയുന്നത് നിർത്തി ജെറുസലേമിന്റെ ഐക്യത്തിനായി കൈകോർക്കണം. മാനവികതയുടെ സൗന്ദര്യം നഷ്ടപ്പെടാതെ ദൈവം വസിക്കുന്ന ഇടമായി ലോകത്തെ മാറ്റുവാൻ നമുക്ക് ശ്രമിക്കാം എന്നുമാണ് പാപ്പ ആഹ്വാനം ചെയ്യുന്നത്. പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പായുടെ ഈ ചാക്രിക ലേഖനം സാങ്കേതിക വിദ്യയെ വെറുക്കുവാനല്ല, മറിച്ച് അതിനെ മനുഷ്യത്വപരമായി ഉപയോഗിക്കുവാനാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അധികാരത്തിന്റെയും അഹങ്കാരത്തിന്റെയും പ്രതീകമായ ബാബേലിന് പകരം സേവനത്തിന്റെയും പങ്കാളിത്തത്തിന്റെയും പ്രതീകമായ നെഹെമിയയുടെ ജെറുസലേമിനെ മാതൃകയാക്കുവാൻ ലോകം തയ്യാറാകണം എന്നതാണ് ഇതിന്റെ കാതൽ. നിർമ്മിത ബുദ്ധിയെന്ന ദൈവം നൽകിയിരിക്കുന്ന താലന്തിനെ ദൈവഹിതത്തിനും മാനുഷിക നന്മയ്ക്കുമായി ഉപയോഗിക്കുവാൻ ഈ ചാക്രിക ലേഖനം നമ്മെ പ്രചോദിപ്പിക്കുന്നു.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ഫാദർ ജേക്കബ് ആക്കനത്ത് MCBS വരികൾക്ക് ഫാദർ ഫിലിപ്പ് മാത്യു വെട്ടിക്കാട്ട് സംഗീതം പകർന്ന ഗാനം. ആലപിക്കുന്നത് കേദാർനാഥും വൈഗ മേരി ജോയും.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതിഞ്ഞു.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് ഭക്തിഗാനമാലികയും കേൾക്കാം. വാർത്തകൾ. എല്ലാ മനുഷ്യരുടെയും മൂല്യം വലുതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് സംരക്ഷിക്കാൻ വേണ്ടി പരിശ്രമിക്കണമെന്ന് ലിയോ 14 പാപ്പ. വ്യവസ്ഥകളില്ലാതെ ജീവനെ സ്വീകരിക്കാനും അതിനെ ആർദ്രതയോടെ പിന്താങ്ങാനും 9 വ്യാഴാഴ്ച സാമൂഹ്യമാധ്യമമായ എക്സിൽ കുറിച്ച സന്ദേശത്തിലൂടെ പരിശുദ്ധ പിതാവ് ആഹ്വാനം ചെയ്തു. ജീവിതത്തെ അതിന്റെ എല്ലാ ഘട്ടങ്ങളിലും ആദരവോടെ അനുഗമിക്കാനും ശബ്ദമില്ലാത്തവർക്ക് സംരക്ഷണം നൽകാനും വേണ്ട തിരിച്ചറിവും കഴിവും ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകതയിലേക്കും പാപ്പയുടെ സന്ദേശം വിരൽ ചൂണ്ടി. 2 വ്യാഴാഴ്ച പരിശുദ്ധപിതാവിന്റെ പേരിലുള്ള പ്രാർത്ഥനാ ശൃംഖല ഈ മാസത്തേക്കുള്ള പ്രാർത്ഥനാ നിയോഗമായി പുറത്തുവിട്ട സന്ദേശത്തിന്റെ ഒരു ഭാഗമാണ് പരിശുദ്ധപിതാവ് എക്സിൽ കുറിച്ചത്. മൊസാംബിക്കിലെ മിത്രാൻ സമിതി അംഗവും ക്വെലിമാനെ രൂപതാധ്യക്ഷനുമായിരുന്ന ബിഷപ്പ് ഒസോറിയോ അഫോൻസോയുടെ കൊലപാതകം സംബന്ധിച്ച സത്യാവസ്ഥ പുറത്തുവരണമെന്ന ആവശ്യവുമായി മിത്രാൻ സമിതി നേതൃത്വം. ഈ കൊലപാതകത്തിന് ഒരു മാസത്തിനുശേഷം 3 പരിശുദ്ധപിതാവുമായുള്ള കൂടിക്കാഴ്ചയ്ക്കെത്തിയ അവസരത്തിലാണ് ബിഷപ്പ് ഒസോറിയോയുടെ മരണത്തിൽ നീതി വേണമെന്ന് സഭാനേതൃത്വം ആവശ്യപ്പെട്ടത്. പരിശുദ്ധപിതാവുമൊത്തുള്ള കൂടിക്കാഴ്ചയ്ക്കും വത്തിക്കാനിലെ വിവിധ ഡിക്കാസ്റ്ററികളിൽ നടത്തിയ സന്ദർശനത്തിനും ശേഷം ബിഷപ്പ് ഒസോറിയോയുടെ മരണവുമായി ബന്ധപ്പെട്ട് സംസാരിക്കവെ, ജീവനെ സ്നേഹിച്ചിരുന്ന അദ്ദേഹം വിശ്വാസത്തിന്റെ രക്തസാക്ഷിയാണെന്ന് മൊസാംബിക് മിത്രാൻ സമിതി പ്രസിഡന്റും നമ്പൂല അതിരൂപതാധ്യക്ഷനുമായ ആർച്ച് ബിഷപ്പ് ഇഞ്ഞാസ്യോ സൌറെ പ്രസ്താവിച്ചു. രക്തസാക്ഷികളുടെ സഭ കൂടുതൽ ശക്തമാകുമെന്നും അതിയായ ദുഃഖത്തിനിടയിലും തങ്ങൾ പ്രത്യാശ കൈവിടുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദുരന്തത്തെ പ്രത്യാശയുടെ വഴിയാക്കാനാണ് പരിശുദ്ധപിതാവ് തങ്ങളോട് ആവശ്യപ്പെട്ടതെന്ന് സഭാനേതൃത്വം അറിയിച്ചു. ഖനനവുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങൾ നിലനിൽക്കുന്നതുൾപ്പെടെയുള്ള മേഖലകളിൽ ജനങ്ങൾക്കൊപ്പം നിന്നും ഭൂമിയുടെ പരിപാലനവും ജീവനും പൊതുനന്മയും പ്രോത്സാഹിപ്പിച്ചും മധ്യ തെക്കൻ അമേരിക്കയിലെ പ്രാദേശിക സഭകൾ പൊതുനന്മയും പ്രകൃതി പരിപാലനവും അതിലുപരി മനുഷ്യജീവനും മുൻനിർത്തിയുള്ള വികസനമാണ് സഭ ആവശ്യപ്പെടുന്നതെന്നും അവയില്ലാതെയുള്ള സാമ്പത്തിക വികസനം ഉപകരിക്കില്ലെന്നും പ്രദേശത്തെ വിവിധ പ്രാദേശിക സഭാനേതൃത്വങ്ങളെ അധികരിച്ച് ഫീദെസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. പനാമ, ഹൊണ്ടൂരാസ്, ഇക്വഡോർ, ഡൊമിനിക്കൻ റിപ്പബ്ലിക് തുടങ്ങിയ രാജ്യങ്ങളിൽ ഖനനമേഖലയിലെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നതിൽ സഭ ജനങ്ങൾക്കൊപ്പം നിന്നുവെന്ന് ഫീദെസ് എഴുതി. ഏറ്റവും ദുർബലരായ ജനങ്ങളുടെ സംരക്ഷണമാണ് സഭയുടെ ദൗത്യത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളിലൊന്നെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ഇരട്ട ഭൂകമ്പങ്ങൾ മൂലം ദുരിതമനുഭവിക്കുന്ന വെനിസ്വേലയിൽ ജനങ്ങൾക്ക് കൈത്താങ്ങാകാൻ ധനശേഖരണ പദ്ധതിയുമായി ഇറ്റലിയിലെ സഭ. കഴിഞ്ഞ June 24 ബുധനാഴ്ച 100 ആളുകളുടെ ജീവനെടുത്തും 1000 ആളുകൾക്ക് പരിക്കിനു കാരണമായി

0: ഇമുണ്ടായ ഭൂകമ്പങ്ങൾ തകർത്തെറിഞ്ഞ ജീവിതങ്ങൾക്ക് പ്രാർത്ഥനയ്ക്കും സാമീപ്യത്തിനുമൊപ്പം മൂർത്തമായ സഹായമെത്തിക്കാൻ വേണ്ടിയാണ് ഈ പരിശ്രമമെന്ന് ഇറ്റലിയുടെ മെത്രാൻ സമിതി അധ്യക്ഷനും ബൊളോഞ്ഞ ആർച്ച് ബിഷപ്പുമായ കർദിനാൾ മത്തയോ സൂപ്പി മെത്രാൻ സമിതി ജൂലൈ 9 പുറത്തുവിട്ട ഒരു പത്രക്കുറിപ്പിലൂടെ പ്രസ്താവിച്ചു. ഭവനരഹിതർക്കും കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും വയോധികർക്കും രോഗികൾക്കും വേണ്ടിയുള്ള സഹായങ്ങളെത്തിക്കാൻ തങ്ങളുടെ പദ്ധതിയിൽ പങ്കുചേരാനും ഒറ്റപ്പെട്ട സംഭാവനകൾക്കു പകരം ജൂലൈ 26 നടത്തുന്ന ദേശീയ ധനശേഖരണത്തിൽ പങ്കുചേരാനും ഇറ്റലിയിലെ മെത്രാൻ സമിതി ഏവരെയും ആഹ്വാനം ചെയ്തു. സാമ്പത്തികവും സാമൂഹികവുമായ വലിയ പ്രതിസന്ധികൾ നേരിട്ടിരുന്ന ഒരു സാഹചര്യത്തിലാണ് വെനിസ്വേലയെ ഈ ദുരന്തം കൂടുതൽ ബുദ്ധിമുട്ടിലാക്കിയത്. അതേസമയം അതിശക്തമായ ഈ രണ്ട് ഭൂചലനങ്ങളും തുടർചലനങ്ങളും മൂലം ദുരിതമനുഭവിക്കുന്ന വെനിസ്വേലയിലെ ജനങ്ങൾക്കുവേണ്ടി പ്രാർത്ഥനകൾ ആവശ്യമുണ്ടെന്ന് ഭൂചലന കേന്ദ്രമായിരുന്ന ലഗ്വൈരയിലെ ഇമ്മാക്കുലേറ്റ് ഹാർട്ട് ഓഫ് മേരി ഇടവക വികാരി ഫാദർ അന്റോണിയോറെല്ല കഴിഞ്ഞ ദിവസം വത്തിക്കാൻ ന്യൂസിനനുവദിച്ച ഒരു അഭിമുഖത്തിൽ സംസാരിക്കവേ രാജ്യത്ത് ആയിരക്കണക്കിന് ജനങ്ങൾ ഇപ്പോഴും ദുരിതാവസ്ഥയിലാണ് തുടരുന്നതെന്നും അവർക്കായി ഭക്ഷണവും കുടിവെള്ളവും ഉൾപ്പെടെയുള്ള അവശ്യസാധനങ്ങൾ ഇനിയും ലഭ്യമാക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആദ്യഘട്ടത്തിലെ ഏകോപന ബുദ്ധിമുട്ടുകൾ മറികടന്ന് കാരിത്താസ് വെനിസ്വേല സന്നദ്ധ പ്രവർത്തകരുടെ കൂടി സഹായത്തോടെ പ്രവർത്തനങ്ങൾ മുന്നോട്ടു കൊണ്ടുപോകുന്നുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
1: ഇനി ഭക്തിഗാന മാലിക കേൾക്കാം. പരിശുദ്ധ ത്രിത്വത്തോടുള്ള ഒരു പ്രാർത്ഥനാഗാനമാണ് ആദ്യം. ജോളി സിറിയക് എഴുതി നെൽസൺ പീറ്റർ സംഗീതം പകർന്ന ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് കെസ്റ്റർ.

പരിശുദ്ധ അമ്മയോടുള്ള ഒരു പ്രാർത്ഥനാഗാനമാണ് അടുത്തത്. ഫാദർ ആൻഡ്രൂസ് ചെതലൻ രചിച്ച ഈ ഗാനത്തിന് സംഗീതം പകർന്നത് ഫാദർ മാത്യൂസ് പയ്യപ്പള്ളി. ആലാപനം ലിബിൻസ് കറിയ.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് ഭക്തിഗാനമാലികയും കേൾക്കാം. വാർത്തകൾ. എല്ലാ മനുഷ്യരുടെയും മൂല്യം വലുതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് സംരക്ഷിക്കാൻ വേണ്ടി പരിശ്രമിക്കണമെന്ന് ലിയോ 14-ാമൻ പാപ്പ. വ്യവസ്ഥകളില്ലാതെ ജീവനെ സ്വീകരിക്കാനും അതിനെ ആർദ്രതയോടെ പിന്താങ്ങാനും ജൂലൈ 9-ാം തീയതി വ്യാഴാഴ്ച സാമൂഹ്യ മാധ്യമമായ എക്സിൽ കുറിച്ച സന്ദേശത്തിലൂടെ പരിശുദ്ധ പിതാവ് ആഹ്വാനം ചെയ്തു. ജീവിതത്തെ അതിന്റെ എല്ലാ ഘട്ടങ്ങളിലും ആദരവോടെ അനുഗമിക്കാനും ശബ്ദമില്ലാത്തവർക്ക് സംരക്ഷണം നൽകാനും വേണ്ട തിരിച്ചറിവും കഴിവും ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകതയിലേക്കും പാപ്പയുടെ സന്ദേശം വിരൽ ചൂണ്ടി. ജൂലൈ 2-ാം തീയതി വ്യാഴാഴ്ച പരിശുദ്ധപിതാവിന്റെ പേരിലുള്ള പ്രാർത്ഥനാ ശൃംഖല ഈ മാസത്തേക്കുള്ള പ്രാർത്ഥനാ നിയോഗമായി പുറത്തുവിട്ട സന്ദേശത്തിന്റെ ഒരു ഭാഗമാണ് പരിശുദ്ധപിതാവ് എക്സിൽ കുറിച്ചത്. മൊസാംബിക്കിലെ മിത്രാൻ സമിതി അംഗവും ക്വലിമാനെ രൂപതാധ്യക്ഷനുമായിരുന്ന ബിഷപ്പ് ഒസോറിയോ അഫോൻസോയുടെ കൊലപാതകം സംബന്ധിച്ച സത്യാവസ്ഥ പുറത്തുവരണമെന്ന ആവശ്യവുമായി മിത്രാൻ സമിതി നേതൃത്വം. ഈ കൊലപാതകത്തിന് ഒരു മാസത്തിനു ശേഷം ജൂലൈ 3-ന് പരിശുദ്ധപിതാവുമായുള്ള കൂടിക്കാഴ്ചയ്ക്കെത്തിയ അവസരത്തിലാണ് ബിഷപ്പ് ഒസോറിയോയുടെ മരണത്തിൽ നീതി വേണമെന്ന് സഭാനേതൃത്വം ആവശ്യപ്പെട്ടത്. പരിശുദ്ധപിതാവുമൊത്തുള്ള കൂടിക്കാഴ്ചയ്ക്കും വത്തിക്കാനിലെ വിവിധ ഡിക്കാസ്റ്ററികളിൽ നടത്തിയ സന്ദർശനത്തിനും ശേഷം ബിഷപ്പ് ഒസോറിയോയുടെ മരണവുമായി ബന്ധപ്പെട്ട് സംസാരിക്കവേ ജീവനെ സ്നേഹിച്ചിരുന്ന അദ്ദേഹം വിശ്വാസത്തിന്റെ രക്തസാക്ഷിയാണെന്ന് മൊസാംബിക് മിത്രാൻ സമിതി പ്രസിഡന്റും നമ്പൂല അതിരൂപതാധ്യക്ഷനുമായ ആർച്ച് ബിഷപ്പ് ഇഞ്ഞാസ്യോ സൌറെ പ്രസ്താവിച്ചു. രക്തസാക്ഷികളുടെ സഭ കൂടുതൽ ശക്തമാകുമെന്നും അതിയായ ദുഃഖത്തിനിടയിലും തങ്ങൾ പ്രത്യാശ കൈവിടുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദുരന്തത്തെ പ്രത്യാശയുടെ വഴിയാക്കാനാണ് പരിശുദ്ധപിതാവ് തങ്ങളോട് ആവശ്യപ്പെട്ടതെന്ന് സഭാനേതൃത്വം അറിയിച്ചു. ഖനനവുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങൾ നിലനിൽക്കുന്നതുൾപ്പെടെയുള്ള മേഖലകളിൽ ജനങ്ങൾക്കൊപ്പം നിന്നും ഭൂമിയുടെ പരിപാലനവും ജീവനും പൊതുനന്മയും പ്രോത്സാഹിപ്പിച്ചും മധ്യ തെക്കൻ അമേരിക്കയിലെ പ്രാദേശിക സഭകൾ പൊതുനന്മയും പ്രകൃതി പരിപാലനവും അതിലുപരി മനുഷ്യജീവനും മുൻനിർത്തിയുള്ള വികസനമാണ് സഭ ആവശ്യപ്പെടുന്നതെന്നും അവയില്ലാതെയുള്ള സാമ്പത്തിക വികസനം ഉപകരിക്കില്ലെന്നും പ്രദേശത്തെ വിവിധ പ്രാദേശിക സഭാനേതൃത്വങ്ങളെ അധികരിച്ച് ഫീദെസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. പനാമ, ഹൊണ്ടൂരാസ്, ഇക്വദോർ, ഡൊമിനിക്കൻ റിപ്പബ്ലിക് തുടങ്ങിയ രാജ്യങ്ങളിൽ ഖനനമേഖലയിലെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നതിൽ സഭ ജനങ്ങൾക്കൊപ്പം നിന്നുവെന്ന് ഫീദെസ് എഴുതി. ഏറ്റവും ദുർബലരായ ജനങ്ങളുടെ സംരക്ഷണമാണ് സഭയുടെ ദൗത്യത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളിലൊന്നെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ഇരട്ട ഭൂകമ്പങ്ങൾ മൂലം ദുരിതമനുഭവിക്കുന്ന വെനിസ്വേലയിൽ ജനങ്ങൾക്ക് കൈത്താങ്ങാകാൻ ധനശേഖരണ പദ്ധതിയുമായി ഇറ്റലിയിലെ സഭ. കഴിഞ്ഞ ജൂൺ 24 ബുധനാഴ്ച നൂറുകണക്കിന് ആളുകളുടെ ജീവനെടുത്തും ആയിരക്കണക്കിനാളുകൾക്ക് പരിക്കിനു കാരണമായുമുണ്ടായ ഭൂകമ്പങ്ങൾ തകർത്തെറിഞ്ഞ ജീവിതങ്ങൾക്ക് പ്രാർത്ഥനയ്ക്കും സാമീപ്യത്തിനുമൊപ്പം മൂർത്തമായ സഹായമെത്തിക്കാൻ വേണ്ടിയാണ് ഈ പരിശ്രമമെന്ന് ഇറ്റലിയുടെ മിത്രാൻ സമിതി അധ്യക്ഷനും ബൊളോഞ്ഞ ആർച്ച് ബിഷപ്പുമായ കർദിനാൾ മത്തയോ സൂപ്പി മിത്രാൻ സമിതി ജൂലൈ 9 പുറത്തുവിട്ട ഒരു പത്രക്കുറിപ്പിലൂടെ പ്രസ്താവിച്ചു. ഭവനരഹിതർക്കും കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും വയോധികർക്കും രോഗികൾക്കും വേണ്ടിയുള്ള സഹായങ്ങളെത്തിക്കാൻ തങ്ങളുടെ പദ്ധതിയിൽ പങ്കുചേരാനും ഒറ്റപ്പെട്ട സംഭാവനകൾക്കു പകരം ജൂലൈ 26 നടത്തുന്ന ദേശീയ ധനശേഖരണത്തിൽ പങ്കുചേരാനും ഇറ്റലിയിലെ മിത്രാൻ സമിതി ഏവരെയും ആഹ്വാനം ചെയ്തു. സാമ്പത്തികവും സാമൂഹികവുമായ വലിയ പ്രതിസന്ധികൾ നേരിട്ടിരുന്ന ഒരു സാഹചര്യത്തിലാണ് വെനിസ്വേലയെ ഈ ദുരന്തം കൂടുതൽ ബുദ്ധിമുട്ടിലാക്കിയത്. അതേസമയം അതിശക്തമായ ഈ രണ്ട് ഭൂചലനങ്ങളും തുടർചലനങ്ങളും മൂലം ദുരിതമനുഭവിക്കുന്ന വെനിസ്വേലയിലെ ജനങ്ങൾക്കുവേണ്ടി പ്രാർത്ഥനകൾ ആവശ്യമുണ്ടെന്ന് ഭൂചലന കേന്ദ്രമായിരുന്ന ലഗ്വൈരയിലെ ഇമ്മാക്കുലേറ്റ് ഹാർട്ട് ഓഫ് മേരി ഇടവക വികാരി ഫാദർ അന്റോണിയോറെല്ല കഴിഞ്ഞ ദിവസം വത്തിക്കാൻ ന്യൂസിനനുവദിച്ച ഒരു അഭിമുഖത്തിൽ സംസാരിക്കവെ രാജ്യത്ത് ആയിരക്കണക്കിന് ജനങ്ങൾ ഇപ്പോഴും ദുരിതാവസ്ഥയിലാണ് തുടരുന്നതെന്നും അവർക്കായി ഭക്ഷണവും കുടിവെള്ളവും ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങൾ ഇനിയും ലഭ്യമാക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആദ്യഘട്ടത്തിലെ ഏകോപന ബുദ്ധിമുട്ടുകൾ മറികടന്ന് കാരിത്താസ് വെനസ്വേല സന്നദ്ധ പ്രവർത്തകരുടെ കൂടി സഹായത്തോടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ഇനി ഭക്തിഗാന മാലിക കേൾക്കാം. പരിശുദ്ധ ത്രിത്വത്തോടുള്ള ഒരു പ്രാർത്ഥനാഗാനമാണ് ആദ്യം. ജോളി സിറിയക് എഴുതി നെൽസൺ പീറ്റർ സംഗീതം പകർന്ന ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് കെസ്റ്റർ.

പരിശുദ്ധ അമ്മയോടുള്ള ഒരു പ്രാർത്ഥനാഗാനമാണ് അടുത്തത്. ഫാദർ ആൻഡ്രൂസ് ചെതലൻ രചിച്ച ഈ ഗാനത്തിന് സംഗീതം പകർന്നത് ഫാദർ മാത്യൂസ് പയ്യപ്പള്ളി. ആലാപനം ലിബിൻസ് കറിയാം.